സമ്പത്തൊക്കെ വിജയ സമ്പാദന സമ്പാദന സമ്പാദന വഴക്കം കുഫാൽഫാമസൈ ജഗഫാൽഫാമസൈ വിറ്റിലോഹഫാമസൈ അസദാവുമതേ കസമ്പക്കൻ ഫാമസൈ മത്തുമ്പുലന ബജേ ഇതഫാൽ ജോയ്നവേ ഫാത്തിമ സൈ അമ്മ ദം ചാം ഫാത്തിമ സൈ ഫാത്തിമ സൈ തർഗൻ സൈ ജുബ്